ഇത് ആകാശവാണി റായ്ചൂർ എഫ് എം കേന്ദ്ര തരംഗാന്തര 19.1 മെഗാഹേർട്സ്ഗള മേലെ കേളുത്തിരുവിരി ചിത്രഗീതകള കാര്യക്രമവുന്നു. ചിത്രഗീതകള കാര്യക്രമത്തിൽ മുൻദിന ഗീതയെന്നു ആലിസുള എസ് പി ബാലസുബ്രഹ്മണ്യം അവർ സ്വരത്തിൽ മത്തെ ഹാടിത്തു ಕೋಗಿಲೆ ಚಿತ್ರದ ಗೀತೆ ರಾಜ ನಾಗೇಂದ್ರವರ ಸಂಗೀತವಿದೆ ಚಿ ಉದಯಶಂಕರ್ ಅವರ ಗೀತ ರಚನೆ ಇದೆ.